0: ഇതൊക്കെ വരുവാണ്.
1: അത് ശരി, വന്നു വന്ന് കുമാര് നമ്മളെക്കാൾ കുഴപ്പമാണല്ലോ.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.